ദിവഖാനി സുരത്തസാന ഉടാരസായി കൽത്തോയിന് കടമെത്തുകവയായി യസിദാസട്ട് മോർജയാവാരിപ് കരപക്ഷമൂടത്തെവാസിന കലിയസു പൂജകമായി ഉജ്വല ജായി ജാമയനായി മമ്പുർബസ്തൻസൻ പ്രീതി സടമിന് ജായി കഹൗത്യൻ നീതി അസ്കൈ കീനസി ചരണ പ്രഹാര അനുജ ഗയ പദ ബാരൈ ബാരാ ഉമാ സന്ത കേ ഇഹൈ ബടായി മന്ദ കരജ്ജോ കരൈ ഭലായി തും പിന സരസ ഭലൈ മൈ മാരാ രാം ബജേ ഹിതനാഥ് തുമാരാ സചിവ സംഗലയ നൗപദ ഗയ ഹോ സവൈ സുനായി കേതേ സവൈ ഹോ രാമ സത്യ സങ്കൽപ്പ പ്രഭു സവാ കാല ബസ്തോരി മൈ രഘുവീര ശരണേ അബ ജാഉ ദൈ ജന കോരി അസ്കൈ ചലാ വിഭീഷണ ജബ ഹി ആയുഹീന ഭയ സബ തബ ഹി സാധു അവജ്ഞാ തുർത ഭവാനി കർ കല്യാണ കിൽ കെ ഹാനി രാവണ ജബൈ വിഭീഷണ ത്യാഗാ ഭയോ വ്യോവിന്ദ്ര വൈ അവാഗാ ചലയു ഹർഷ രഘു നായക പാഹി കർത്ത മനോരഥ ഭൗ മന മാഹി ദേഖ്യോ ജായി ചരണ ചല ജാതാ അരുണ ബദന സേവക സുഖദാതാ ജയ പദ പരസ തരി രസ നാരി ദണ്ഡ കാനന പാവന കാരി ജയ പദ ജനക സുതാ ഉരി ലായ കപട കുരംഗ സംഗ ധര ധായ ഹരിയുര സര സരോജ പദ ചേഹി അഹോ ഭാഗ്യ മേ ദേഖ്യോ തേഹി ജന പായന കേ പാദ കുനി ഭർത രഹേ മന ലായ ഹേ പദ ആദ വിലോക ഹോ ഇന്ന നനിയ ബജായ ഹേ വിധി കർത്ത സ പ്രേം ബിചാരാ ആയോ സബദ സിന്ധു ഏ പാരാ കപിന വിഭീഷണ ആവത് ദേഖാ ജാനാ കൌര ദൂത വിശേഖാ ആയി രാഖ പിസ്പൈ ആയി സമാചാര സബ തായി സുനായ ഹേ സുഖ ജീവ സുനോ രഘുരായി ആവാ മിലന്ദ സാനന ഭായി ഹേ പ്രഭു സഖാ പൂജ്യേ കാഹ കൈ കപീസ സുനോ നരനാഹ ജാനി ന ജായി നിസാചര മായാ കാമ രൂപ കേ കാരണ ആവാ ഭേദ ഹമാര ലേന സുട ആവാ രാഖിയ വാന മോഹിയ സ്വഭാവാ സകാനിക തുമ നീക വിചാരി മം പര ശരണാഗത ബൈഹാരി സുന പ്രഭു വചന ഹർഷി അനുമാനാ ശരണാഗത ബച്ചല ഭഗവാനാ ശരണാഗത കൗ ജേ തജഹി നിജ അനീതി അനുമാന തേനർ പാവര പാപമയ തിനെ വിലോകത ഹാന കോട്ടി വിപ്രവദ ലാഗി ജാഹു ആയി ശരണ തജൌ നൈ താഹു സന്മുഖ ഹോയി ജീവ മോയി ജവഹി ജന്മ കോട്ടി അഗ്നാസു തവഹി പാപവന്ത കര സയ സ്വഭാവ ഭജന മോർത്തെ ഭാവ ന കാവു ജോ പയ ദുഷ്ട ഹൃദയ സോയി ഹോയി മോരെ സന്മുഖ ഭാവ കി സോയി നിർമ്മല മന ജന സോ മോയി പാവാ മോയി കപട ചല ഛേദ്രന ഭാവാ ഭേദ ലൈന പടവാ ദസീസാ തവോ ന കുചു മേ ഹാനി കപീസാ ജഗമോ സകാനി സാചര ജേതേ ലക്ഷ്മണ ഹനൈ നിമിഷ മാതേ തേ ജോ സവീ തയാവാ സിരുനായി